വൃക്ഷ കപഹുന ഫലഭൈ നദീന സഞ്ജയ നീർ പരമാർത്ഥകേ കാരണേ സാധുനധരാ ശരീർ. വൃക്ഷ അപ്ലി ഫള കധീസ് ഖാത് നഹിത്, നദ്യാ പാണ്യത്ത സാഠാ കധീസ് കരത് നഹിത്, കേവൾ പരോപകാരസാഠീസ് സജ്ജനാനീ ദേഹധാരണ കേലേലാ അസ്തോ. സന്ത സജ്ജനാൻ അനമോൽ കാര്യ ആണി ശിക്വണ് ത്യാഞ്ചാ ഹയാതീത് അമലാത് ആണ് ഗരജേച ആഹേ. തേച് ഖര സൗഭാഗ്യ ഹോയ്, തേച് ഖര സൗഭാഗ്യ.